0: നമസ്കാരം. 92.3 മലയാളം എഫ് എം റേഡിയോയുടെ ഈ ആഴ്ചയിലെ ബ്രോഡ്കാസ്റ്റിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹാർദവമായ സ്വാഗതം നേരുകയാണ്. ഇത് ഞങ്ങളുടെ 412-ാമത്തെ സംപ്രേക്ഷണമാണ്. ശ്രീദേവിയാണ് കൂടെ ഉള്ളത്. പക്ഷേ എൻ്റെ കൂടെ ഇന്ന് ഞങ്ങളുടെ ബ്രോഡ്കാസ്റ്റേഴ്സ് ഗ്രൂപ്പിൽ ആദ്യമായിട്ട് ഒരു ബ്രോഡ്കാസ്റ്റ് സെഷൻ ചെയ്യുന്ന ഒരു കുട്ടിയും കൂടിയുണ്ട്. പേര് ആതിര ജയകുമാർ. ആതിരയ്ക്ക് ഒരു സ്പെഷ്യൽ ആശംസ നേർന്നുകൊണ്ട് സ്വാഗതം ചെയ്യുന്നു.
1: വളരെ നന്ദി ചേച്ചി. എല്ലാവർക്കും നമസ്കാരം.
0: എന്ത് തോന്നുന്നു ഫസ്റ്റ് കന്നി ബ്രോഡ്കാസ്റ്റ് ആയിട്ട്? എന്താണ് ആതിരയുടെ ഒരു ഫീലിംഗ്?
1: എനിക്കൊരു ചെറിയ ടെൻഷൻ ഇല്ലാതില്ല, പക്ഷേ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ചേച്ചിയുടെ കൂടെയാണ് ചെയ്യുന്നത് എന്നുള്ള ധൈര്യത്തിലാണ് ഞാൻ ഇന്ന് കൂടിയിരിക്കുന്നത്.
0: എനിക്ക് എക്സ്പീരിയൻസ്, ഇവിടുത്തെ മെമ്പർഷിപ്പ് വെച്ച് നോക്കാ എക്സ്പീരിയൻസ് ഉണ്ട്, പക്ഷേ എത്ര ബ്രോഡ്കാസ്റ്റ് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ അത്രയ്ക്ക് തന്നെ ഒരു പരിചയം ആയിട്ടില്ല എന്ന് തോന്നുന്നു മറ്റുള്ളവർ വെച്ച് നോക്കുമ്പോൾ. ടെൻഷന്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു അതിരും ഞാനും ഒരേ ലെവലിലായിരിക്കും. എനിക്ക് എത്ര ഞാൻ ചെയ്താലും പിന്നെയും ഒരു ബ്രോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ നല്ല ടെൻഷനുള്ള കൂട്ടത്തിലാണ്.
1: അതെയോ?
0: അങ്ങനെ എന്തായാലും നമുക്ക് നല്ലൊരു ബ്രോഡ്കാസ്റ്റ് ആയിരിക്കും എന്നുള്ള ശുഭ പ്രതീക്ഷയിൽ മുന്നോട്ട് പോവാം. നമുക്ക് ഒരു പാട്ട് ഏതായാലും നമ്മളുടെ ശ്രോതാക്കൾക്ക് വേണ്ടി പ്ലേ ചെയ്ത് തിരിച്ചു വന്നിട്ട് ബാക്കി വിശേഷങ്ങളിലേക്ക് കടക്കാം.

0: കഴിഞ്ഞ ആഴ്ച നിധീഷും അഞ്ജുവും ചെയ്ത സംപ്രേക്ഷണത്തില് ഒരു ഗായിക ലോകത്ത് നിന്ന് നഷ്ടപ്പെട്ട ശ്രീമതി ജാനകി അമ്മയുടെ പാട്ടുകളും ഒരുപാട് നല്ലത് പ്ലേ ചെയ്തു. അതുപോലെ അവർക്ക് ഒരു ട്രിബ്യൂട്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ആഴ്ചയും ജാനകി അമ്മയുടെ പാട്ടുകൾ തന്നെയായിരിക്കും നമ്മള് പ്രേക്ഷകർക്ക് വേണ്ടി കൊണ്ടുവരുന്നത്. കാരണം ഏത് പാട്ടെടുത്താലും എവർഗ്രീൻ സോങ് ആണ്. ആൻഡ് എത്ര ബ്രോഡ്കാസ്റ്റ്, ഒരുപക്ഷെ നമുക്ക് ഈ ഒരു വർഷത്തേക്ക് ഇനി 2026 തീരുന്ന വരെയുള്ള ബ്രോഡ്കാസ്റ്റ് വരെയും പ്ലേ ചെയ്യാനുള്ള സോങ് ലിസ്റ്റ് അവരുടെ വക നമുക്കുണ്ട്. അപ്പോ ഇപ്പൊ കേട്ട പാട്ട് കിളിയെ കിളിയെ, അത് കുട്ടികൾക്കും ഇഷ്ടമുള്ള പാട്ടാണ്, വലിയവർക്കും ഇഷ്ടമുള്ള പാട്ടാണ്. അത് ആ രാത്രി എന്ന് പറയുന്ന
1: സിനിമയിൽ
0: റീമിക്സുമായി, അതെ, അങ്ങനെ ഇളയരാജയുടെ സംഗീതത്തിന് വേണ്ടിയിട്ട് അവർ ആലപിച്ച പാട്ടാണ് നമ്മളിപ്പോ കേട്ടത്. റീമിക്സ് ആണെങ്കിലും ആ വേർഷനും ഭയങ്കര നല്ലതല്ലേ കേൾക്കാനായിട്ട്, നല്ല രസല്ലേ.
1: അതെ അതെ, അത് അത് എനിക്ക് തോന്നുന്നു യങ്സ്റ്റേഴ്സിനും കൂടെ ഒരു ഒരു കിക്ക് കിട്ടുന്ന ഒരു റീമിക്സ്
0: പാട്ടാണ്. പിന്നെ നമ്മ രണ്ടാഴ്ച മുമ്പേ മാവൽ സ്റ്റേഡിയത്തില് നമ്മളുടെ മോഡിജി വന്ന സമയത്ത് ആതിരയ്ക്ക് പോവാൻ പറ്റിയോ? അത് പരിചയമുള്ള ആരെക്കെങ്കിലും പോവാൻ പറ്റിയോ?
1: എനിക്ക് പോവാൻ പറ്റിയില്ല, എന്റെ ഫാമിലി ഹസ്ബൻഡ് പോവാൻ പറ്റിയിരുന്നു. പക്ഷെ അതൊരു അതിഗംഭീരമായ പരിപാടി ആയിരുന്നു കേട്ടത്.
0: എന്തൊക്കെയായിരുന്നു അഭിപ്രായം പറയൂ.
1: വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് പറഞ്ഞു. ലൈക്ക് ആ ഒരു എനർജി, ആൾക്കാരുടെ എൻതൂസിയാസം, മാത്രമല്ല ഓസ്ട്രേലിയൻ പൊളിറ്റീഷ്യൻസ് അദ്ദേഹത്തിനെ വെൽക്കം ചെയ്ത രീതി, ആ ഒരു സ്പീച്ച്, പിന്നെ ഒത്തിരി പേര് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി, ശ്രീ നരേന്ദ്രമോദിനെ ആദ്യമായിട്ട് കാണുന്ന ആ ഒരു എക്സൈറ്റ്മെന്റ് ഒത്തിരി പേർക്കുണ്ടായിരുന്നു. ആ ഒരു സ്റ്റേഡിയം മൊത്തം മോദി മോദി എന്നുള്ള വിളിയിൽ ഭയങ്കര ഒരു മുഴങ്ങിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ കേട്ടു. പിന്നെ നമ്മുടെ നാട്ടിലെ ഡിഫറെന്റ് ആർട്ട് ഫോംസ്, എസ്പെഷ്യലി ആയിരുന്നു, നമുക്ക് തന്നെ അറിയുന്ന ഒത്തിരി ഫേമസ് ആയിട്ടുള്ള ഡാൻസ് സ്കൂൾസ് ഇൻ മെൽബൺ, മലയാളികൾ നടത്തുന്ന ഡാൻസ് സ്കൂൾസ് ഇൻ മെൽബൺ ഒക്കെ ഷോ കേസ് ചെയ്യപ്പെട്ടിരുന്നു എന്ന് കേട്ടു. അതൊരു പത്രത്തിലും എല്ലാം ഭയങ്കര ന്യൂസ് ആയിട്ട് വന്നു. നാട്ടിലും അതെ, അദ്ദേഹത്തിന്റെ ന്യൂസ്, അദ്ദേഹത്തിന് കിട്ടിയ വെൽക്കം എല്ലാം ഭയങ്കര ന്യൂസ് ആയിരുന്നു.
0: ഇപ്പോഴും ഇവിടെ ഫേസ്ബുക്ക് തുറക്കുകയാണെങ്കിലും ഇൻസ്റ്റാഗ്രാം പേജസിൽ അപ്ഡേറ്റ്സും ന്യൂസ് ചാനൽസും നോക്കുകയാണെങ്കിലും ഇത്ര രണ്ടാഴ്ച കഴിഞ്ഞിട്ടും അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് എല്ലാത്തിലും പരാമർശിക്കാനുണ്ടാവും, ആ ഒരു വിസിറ്റിനെ കുറിച്ചും ആൾക്കാരുടെ എക്സ്പീരിയൻസിനെ കുറിച്ചും. ഇപ്പോൾ ആതിര പറഞ്ഞ പോലെ എനിക്കും പരിചയമുള്ള, എനിക്ക് തോന്നുന്നു 7-8 ഡിഫറെൻറ്റ് ഡാൻസ് സ്കൂൾസ് ഇവിടെ നടത്തുന്ന ടീച്ചേഴ്സ് ഉണ്ട് എൻ്റെ ഫ്രണ്ട്സ് ആയിട്ട്. അതിൽ തന്നെ അവരുടെ സ്റ്റുഡൻസ് ഈ പറഞ്ഞ പോലെ ഒന്നുകിൽ എൻ്റെ ഫ്രണ്ട്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ മക്കളായിരിക്കും പഠിക്കുന്നവരുണ്ട്. അവരെല്ലാം കുറേ പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. അതിൽ 2-3 പേര് എടുത്തു പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ, അവർക്ക് ലൈഫിൽ, ഇനിയുള്ള അവരുടെ ലൈഫിൽ ഇതുപോലെ 30,000 പേരുടെ മുമ്പിൽ ഒരു ഡാൻസ് ചെയ്യാൻ പറ്റുന്നോ, അല്ലെങ്കിൽ ഒരു സ്റ്റേജ് പെർഫോമൻസ് ചെയ്യാൻ പറ്റുന്നോ ഉള്ള ഒരു ഭാഗ്യം ഇനി ഉണ്ടാവുമെന്ന് അവർക്ക് തോന്നുന്നില്ല. അതും മീഡിയ കവറേജ്. അപ്പൊ അവര് പറയണ്ടായിരുന്നു റെയർ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു, ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതിന് പോണവരെ ഭയങ്കര പേടിയായിരുന്നു എല്ലാവർക്കും. പക്ഷെ ഇപ്പൊ അവർക്ക് അത് ആലോചിക്കുമ്പോ ഇങ്ങനെ അവര് പറയാ, എത്ര ഇതായാലും ഇങ്ങനെ കോരിത്തരിക്കുന്ന ഫീലിങ് തീരില്ല.
1: അതിൽ 1-2 പെർഫോമൻസ് ആക്ച്വലി ചെണ്ടവേളം, പിന്നെ 1-2 പെർഫോമൻസ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലും കൂടെ ആൾക്കാരുടെ ഫേസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊരു ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കാം അതിൽ ചെയ്ത ആൾക്കാർക്ക്. ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് ആയിരിക്കാം.
0: സത്യം. അതെ, ഇനി അതിന്റെ ഭാഗമായിട്ട് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ആ ഒരു സൗഹൃദവും അവര് ചേർന്ന് അതെ കാര്യങ്ങളൊക്കെ,
1: ഇന്ത്യ ഡിഫൻസിൽ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് കേട്ടു ഓസ്ട്രേലിയൻ
0: ഗവൺമെന്റ്. അപ്പൊ നമുക്ക് അതെല്ലാം അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം. ഈ പറഞ്ഞ പോലെ വിവരങ്ങളെല്ലാം അറിഞ്ഞ് ടിക്കറ്റ്സ് ബുക്ക് ചെയ്യണം എന്നൊക്കെ ഒരു മോഹം ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് തോന്നുന്നു അത് ഓൾറെഡി അപ്ലൈക്കും സോൾഡ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു.
1: അതെ, വളരെ പെട്ടെന്ന് പല ഓർഗനൈസേഷൻസും വളരെ പെട്ടെന്ന് വന്നതും പോയതും ഒക്കെ ഒരുമിച്ചായിരുന്നു എന്ന് കേട്ടു ഞാന്.
0: പിന്നെ അതുകൂടാതെ എന്തൊക്കെയാണ് വേറെ വിശേഷങ്ങൾ? പ്രത്യേകിച്ചും കന്നി ബ്രോഡ്കാസ്റ്റ് ആണ്, അപ്പൊ സംസാരിക്കാൻ ഒരുപാട് വിശേഷങ്ങൾ ഉണ്ടാവില്ലേ?
1: ഒരു വിശേഷം, എല്ലാം സുഖമായി പോണു. ഇതെന്റെ ഫസ്റ്റ് ബ്രോഡ്കാസ്റ്റ് ആണ്, ഞാൻ വളരെ വളരെ എക്സൈറ്റഡ് ആണ്. ഞാൻ എന്താ പറയാ, ഒരു ആർ ജെ എന്നൊക്കെ പറയുന്ന ഒരു ഒരു ഫീലിംഗ്, ഇനി ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് ചേച്ചിയുടെ അടുത്ത് സംസാരിക്കുമ്പോ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു.
0: ആതിരയെ കുറിച്ച് ഒരു ചെറിയ ബാക്ക്ഗ്രൗണ്ട് തരൂ, എവിടുന്നാണ്, കേരളത്തില് എവിടെ വന്നിട്ട് എത്രയായി, അങ്ങനെ കുറച്ചൊരു അപ്ഡേറ്റ്സ്.
1: ഞാൻ തിരുവനന്തപുരത്ത് ജനിച്ച് വളർന്ന ആളാണ്. ലൈഫിൽ നാട്ടില് തിരുവനന്തപുരത്ത് തന്നെയായിരുന്നു ഫുള്ള്. പിന്നെ അതിനുശേഷം ന്യൂസിലാൻഡിലായിരുന്നു കുറേ നാള് വർഷങ്ങൾ, ഒരു 6-13 years 13-14 years ന്യൂസിലാൻഡിലായിരുന്നു. പിന്നെ ഇപ്പം മെൽബേണിലേക്ക്, എനിക്ക് ഞാൻ ഗ്രേറ്റർ വെസ്റ്റേൺ വാട്ടർ എന്നുള്ള കമ്പനിയുടെ, ഞാൻ സിവിൽ എഞ്ചിനീയറാണ്, ഗ്രേറ്റർ വെസ്റ്റേൺ വാട്ടർ എന്നുള്ള കമ്പനിയുടെ ഞാനിപ്പോൾ സീനിയർ പ്രൊജക്ട് മാനേജറായിട്ട് ജോലി ചെയ്യുന്നു. അപ്പം എനിക്ക് ഒരു ഓഫർ വന്നപ്പോൾ ഞങ്ങള് ഒത്തിരി ഫ്രണ്ട്സ് ന്യൂസിലാൻഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നുണ്ട്, അപ്പം നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു എന്തെങ്കിലും മൂവ് ചെയ്യണം എന്നുണ്ടായിരുന്നു. അങ്ങനെ കറക്റ്റ് ഓപ്പർച്യൂണിറ്റി വന്നു, ഇവിടെ എത്തി. ഇപ്പൊ രണ്ടു കൊല്ലമായിട്ടേ ഉള്ളൂ ഇവിടെ എത്തിയിട്ട്.
0: ഓക്കെ, ഗുഡ്. ഈ രണ്ടു കൊല്ലത്തില്
1: ഞാൻ ചേച്ചി ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു,
0: ഇപ്പൊ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു ഞാൻ ആതിരയുടെ സംസാരം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു പ്രോഗ്രാമിൽ. അങ്ങനെയാണ് ആദ്യമായിട്ട് ഞാൻ ആതിരയെ കാണുന്നത്, ശ്രീസായി അമ്പലത്തിലെ ഓണത്തിന്റെ. അതെ, അന്നത്തെ മാസ്റ്റർ ഓഫ് സെറിമണി ആയിരുന്നു, കൂടെ വേറെ ആരോ കൂടി ഉണ്ടായിരുന്നില്ലേ?
1: അതെ, ഉണ്ടായിരുന്നു.
0: അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നു.
1: ഹരി.
0: അപ്പം ആതിരെ ഞാൻ അത്രയും ഓർക്കാനുള്ള കാരണം തന്നെ നല്ല രസമായിട്ടാണ് പരിപാടി അന്ന് അവതരിപ്പിച്ചത്. അതുകൂടാതെ അന്ന് അത് കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ വെച്ചാല്, ഈ പറയുന്ന പേടിയും ഭയവും ഒന്നും അന്ന് സ്റ്റേജിൽ സംസാരിച്ചപ്പോ ഒന്നും തോന്നിയില്ല. എപ്പോഴും ഒരു ചെറു പുഞ്ചിരിയായിട്ട് എല്ലാ ഓഡിയൻസിനെയൊക്കെ നോക്കി വളരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അങ്ങനെയാണ് കുട്ടി ആ പ്രോഗ്രാം നടത്തിയത്. അപ്പൊ എനിക്ക് അത് വളരെ ഇഷ്ടം തോന്നി, നല്ല ഇംപ്രസ്ഡ് ആയിട്ട് തോന്നി. അത് കഴിഞ്ഞിട്ട് പിന്നെ ബ്രോഡ്കാസ്റ്റേഴ്സിന്റെ ഗ്രൂപ്പില് ഇങ്ങനെ വന്നു, അപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല ഇയാളാണ് ആതിരയാണ് ഈ കുട്ടിയാണ് എന്ന് അന്ന് മനസ്സിലായില്ല. പിന്നെ ഫോട്ടോ കണ്ടപ്പോഴാണ് തോന്നി, അല്ല ഈ കുട്ടിയെ പരിചയമുണ്ടല്ലോ. അപ്പോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ സെഷൻ ടു ഡു വിത്ത് യു എനിക്ക് അതൊരു പ്രിവിലേജ് ആയിട്ടാണ് തോന്നുന്നത്. സോ താങ്ക് യു സോ മച്ച് ഫോർ
1: ജോയിനിങ്. വളരെ വളരെ ചുരുങ്ങിയ രണ്ടു മൂന്ന് വാക്കുകൾ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിനുശേഷം ഇന്ന് ചേച്ചിയുടെ ഫസ്റ്റ് ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ സാധിച്ചത് എന്റെ ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു.
0: അയ്യോ താങ്ക് യു, എനിക്കും അതൊരു മ്യൂച്വൽ ഫീലിംഗ് ആ കുട്ടി, സന്തോഷേ ഉള്ളൂ അതിന്. അങ്ങനെ അപ്പൊ നമ്മളുടെ അടുത്ത വിശേഷത്തിന് മുമ്പേ ഒരു പാട്ടും കൂടി കേട്ടിട്ട് നമുക്ക് വരാം കേട്ടോ.
1: ആയിക്കോട്ടെ.

0: അങ്ങനെ താരാട്ട് എന്ന് പറയുന്ന പാട്ടില് രവീന്ദ്രസംഗീതം അതിനുവേണ്ടി ആലപിച്ച് എത്ര കേട്ടാലും ഒരിക്കലും മതി വരാത്ത പാട്ട്, രാഗങ്ങളെ മോഹങ്ങളെ ഒക്കെ കേട്ട് നമ്മളും അതിൻ്റെ മൂഡിലൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ വേറൊരു കാര്യം കൂടി ചോദിക്കണം എന്ന് വിചാരിച്ചു. ഇപ്പോൾ കർക്കിടകം ഓൾറെഡി തുടങ്ങിയല്ലോ, അപ്പോൾ ഈ കർക്കിടകത്തിലെ എന്തെങ്കിലും വിശേഷമായിട്ട് നാട്ടിലത്തെ ചിട്ടയിൽ ഇവിടെ ഫോളോ ചെയ്യാറുണ്ടോ, എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ടോ അതിരാ?
1: എനിക്ക് ആക്ച്വലി ഇതുവരെയും അത് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ല. നാട്ടിലത്തെ ഓർമ്മയാണ് മെയിൻലി, അമ്മ രാമായണം വായിക്കുന്നതും അത് കേൾക്കുന്നതും, പിന്നെ അവിടെ ഒരു കുടിച്ച് പുളിയൊക്കെ ഒരു പതിവുണ്ടല്ലോ അതൊക്കെ, പിന്നെ നമ്മുടെ കഞ്ഞി അതൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്നു ഞങ്ങളും അതെ അമ്മുമ്മയൊക്കെ ഉള്ള കാലത്തായിരുന്നു അത് കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം നമ്മള് ഈ അമ്മയ്ക്കും അതെ, അമ്മ വർക്കിംഗ് ലേഡി ആയിരുന്നു, അമ്മ ടീച്ചറായിരുന്നു. അപ്പം ചില സമയങ്ങൾ വൈകുന്നേരം വരുമ്പോഴൊക്കെ ലേറ്റ് ആവും, അങ്ങനെ നമുക്ക് ഫുള്ളായിട്ട് പോകാൻ പറ്റിയിട്ടില്ല. എന്നാലും ആ ഒരു രാമായണം വായിക്കുന്നത് ഉണ്ടായിരുന്നു അമ്മയ്ക്ക്.
0: ഞാനെന്റെ ഓർമ്മകൾ പറഞ്ഞ ചിലപ്പോ ശ്രോതാക്കൾ ചോദിക്കും ശ്രീദേവിക്ക് അമ്മമ്മയെ കുറിച്ച് പറയാൻ മാത്രമേ സമയമുള്ളൂ ചോദിക്കും. എന്റെ കഴിഞ്ഞ എപ്പിസോഡും അമ്മൂമ്മ നിറഞ്ഞു നിൽക്കുന്ന ഒരു
1: പ്രേക്ഷണായിരുന്നു.
0: അതെ, അമ്മൂമ്മയായിരുന്നു പ്രധാന ഹീറോ അതില്. എനിക്കും ആതിര പറയണ പോലെ അമ്മൂമ്മയും എന്റെ അച്ഛനും കുറെയൊക്കെ അത് ഫോളോ ചെയ്തിരുന്ന ആളാട്ടോ. പക്ഷെ എനിക്ക് എന്റെ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും അത് ചെയ്യാൻ പറ്റിയത് എന്താ വെച്ചാല് എന്റെ ഹസ്ബൻഡിന്റെ അച്ഛൻ അത് കാര്യമായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അച്ഛൻ ഈ പറഞ്ഞ പോലെ അമ്മൂമ്മ ഉണ്ടായിരുന്ന കാലത്ത് അമ്മൂമ്മയൊക്കെ എങ്ങനെയാ വെച്ചാൽ അവര് ഉലുവക്കഞ്ഞി, മരുന്ന് കഞ്ഞി, പിന്നെ ത്രൂ ഔട്ട് അത്രയും ദിവസം
1: അതെ
0: ഫുൾ വെജിറ്റേറിയൻ ആഹാരമായിരിക്കും വീട്ടില്, പിന്നെ ഇതുപോലെ രാമായണം വായന, കുളി, അതിന് ഒരു പഥ്യം, അതൊക്കെ ഉണ്ടായിരുന്നു അവർക്ക്. ഞാന് ഇപ്രാവശ്യം പക്ഷെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. ഞാന് രണ്ടു ദിവസം മുമ്പേ കുറച്ച് എള്ളുണ്ട, അത് എന്ത് ചെയ്തു വെച്ചാല് എള്ള് നല്ലൊച്ച കറിവേപ്പില, പിന്നെ ചെറുകണവിത്തില്ലേ ഫ്ലാക്സ് സീഡ്സ്, പിന്നെ ഉലുവ, അങ്ങനത്തെ സാധനങ്ങളെല്ലാം നിറച്ച് ചുക്ക്, കുറച്ചധികം ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ ഷെയർ ചെയ്തായിരുന്നു. അപ്പൊ എനിക്കൊരു സംശയം ഇത് ഇരിക്കുമല്ലോ എന്ന് അറിയില്ല. അപ്പൊ ഞാനൊരു 6 ഉണ്ടയാണ് പ്രിപ്രേഷൻ ചെയ്തത്. അതില് ഞാൻ പക്ഷെ നാളികേരം ഒഴിവാക്കി, ബാക്കി എല്ലാം ഇട്ടിട്ട് ശർക്കരയ്ക്ക് പകരം കരിപ്പട്ടിയും അതെല്ലാം കൂടെ വറുത്ത് നല്ലോണം ഇടിച്ച് പൊടിച്ച് ചെറിയ ഉണ്ടകളാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ 6 എണ്ണം അപ്പൊ ദിവസം 1 എണ്ണം കഴിക്കുന്നുണ്ട്. അതുപോലെ നാട്ടില് എനിക്ക് പരിചയമുള്ള ഒരു സ്ഥലത്ത് ഒരു നമ്പൂതിരി ഫാമിലി തൃശ്ശൂർ അവര് ഇങ്ങനെ മരുന്നുണ്ടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അമ്മയ്ക്കും ഓർഡർ ചെയ്തു 1 മാസത്തേക്കുള്ളത്, അതുപോലെ ബസന്തേട്ടന്റെ അച്ഛനും ഓർഡർ ചെയ്തിട്ട് ഇപ്രാവശ്യം അവർക്ക് അത് അയച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ എന്താ വിചാരിച്ചാല് ഇപ്പൊ ഈ മാസം ഈ പയർവർഗ്ഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മുളപ്പിച്ച് കുറേശ്ശെ പതിവിലും കൂടുതൽ കഴിക്കാം. പ്രത്യേകിച്ച് മുതിര, ഇവിടെയും വിന്റർ ആണല്ലോ നമുക്ക് മെൽബണില്, അപ്പോ അങ്ങനെ ഒന്ന് ചെയ്യാം എന്നുള്ള പ്ലാനില് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് നടക്കുന്നുണ്ട്. 1 മാസം നല്ല കുട്ടിയായിട്ട് ചെയ്യും ഞാൻ വിചാരിക്കണു, നോക്കാം, ഞാൻ അറിയിക്കാം കേട്ടോ. അതെ, പിന്നെ ആദ്യം എന്റെ അടുത്ത് മുത്തപ്പൻ വെള്ളാട്ടിന്റെ പരിപാടിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ അങ്ങനത്തെ ഒരു ഈവെന്റ് അറ്റൻഡ് ചെയ്തു എന്ന്, അത് വളരെ നന്നായിരുന്നു എന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. അതൊന്ന് പറയാൻ പറ്റുമോ എന്തായിരുന്നു എന്നുള്ളത്?
1: പറയാലോ. അത് മുത്തപ്പൻ വെള്ളാട്ട് അത് വിഭജിക ഗ്രന്ഥശാലയുടെ 10th വാർഷികത്തിനോടനുബന്ധിച്ച് ഇവിടെ ബോക്സൽ ടൗൺ ഹാളിലായിരുന്നു ചേച്ചി അത് അരങ്ങേറിയത്. ഓസ്ട്രേലിയൻ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മുത്തപ്പൻ മെൽബണിലേക്ക് എത്തുന്നത്. അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്ന ഒരാളാണ്. നമ്മൾ ഈ മുത്തപ്പൻ വെള്ളാട്ട് ഇതൊക്കെ ആക്ച്വലി കണ്ണൂരുകാരായിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞ് കേട്ടിട്ടും പിന്നെ നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ. ആ ഒരു മുത്തപ്പൻ്റെ സ്നേഹം, ആ ഒരു സംസാരിക്കുന്ന രീതി, അതൊക്കെ അതപ്പോ നേരിട്ട് കാണാൻ പറ്റിയെന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു ശരിക്കും. അത് ഒത്തിരി ആൾക്കാര്, അത് സോൾഡ് ഔട്ട് ആയിട്ടുള്ള ഒരു ഷോ ആയിരുന്നു. ഒത്തിരി ആൾക്കാർ, ഞാൻ എനിക്കെന്തോ ഭാഗ്യത്തിന് ആദ്യമേ തന്നെ മുത്തപ്പനോട് സംസാരിക്കാൻ പറ്റി. പ്രസാദമൊക്കെ മേടിച്ചിട്ടാ പോയത്. ഞാൻ കേട്ടത് 11-12 മണിവരെ ക്യൂ ഉണ്ടായിരുന്നു ആൾക്കാർക്ക്
0: ഓ
1: മുത്തപ്പനെ കാണാനും സംസാരിക്കാനും ഒക്കെ. അത് സത്യം പറയാം,
0: ഭയങ്കര ഒരു ഡിവൈൻ എക്സ്പീരിയൻസ് ആയിരുന്നു അത്.
1: ഇറ്റ് വാസ് വെരി ഡിവൈൻ ഫീലിംഗ്. യെസ് യെസ്, നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. ഈ ഞാൻ കണ്ണൂരിലുള്ള എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, മുത്തപ്പൻ ഹിസ് പാർട്ട് ഓഫ് അവർ ഫാമിലി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. കണ്ണൂരിലുള്ള ചില ആൾക്കാർ ഇപ്പോ എയ്ത്തിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ, ഗോഡ് ആൻഡ് ഹി ഈസ് സംബഡി ഹു ഇസ് വെരി ക്ലോസ് ടു ദ ഫാമിലി, അങ്ങനെ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയങ്കര ഒരു വെരി ഡിവൈൻ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി നാട്ടിൽ അടുത്ത പ്രാവശ്യം പോകുന്ന സമയത്ത് എനിക്കും കുടുംബത്തിനും പറശ്ശിനിക്കടവിൽ പോയി മുത്തപ്പനൊക്കെ നേരിട്ട് കാണണം എന്ന ഒരു ആഗ്രഹം കൂടിയുണ്ട്. ദൈവം സഹായിച്ച് നടത്തട്ടെ. ചേച്ചി കണ്ടിട്ടുണ്ടോ മുത്തപ്പൻ വെള്ളാട്ട് നേരിട്ട് കാണാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ടോ?
0: ഞാനും മുത്തപ്പൻ വെള്ളാട്ട് കണ്ടിട്ടില്ല കുട്ടി, ഇതുപോലെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അമ്പലത്തിൽ ഞാൻ പോയിട്ടുണ്ട്. അത് പോവാനുള്ള കാരണം തന്നെ എനിക്ക് എൻ്റെ ഒരു ഗുരുണ്ട്, എൻ്റെ ഡാൻസ് ടീച്ചർ, എനിക്ക് ഗുരുസ്ഥാനീയാണ് അവര്, കലാമണ്ഡലം മണി ടീച്ചർ. അപ്പോ കൊല്ലൂർ മൂകാംബിക, അങ്ങനെ ഞങ്ങൾക്ക് കുറച്ച് പ്രോഗ്രാംസ് ടീച്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഇതുപോലെ പറശ്ശിനിക്കടവിൽ പോയി. ഞങ്ങൾ അവിടെ തൊഴുതു. അവിടെ എനിക്ക് ഭയങ്കര വ്യത്യാസം തോന്നിയത്, എൻ്റെ പ്രധാന കാരണം എന്താ വെച്ചാൽ പ്രസാദ രീതികളൊക്കെ വളരെ വ്യത്യാസമുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്ക് പയറ് വേവിച്ചതും കട്ടൻ ചായയും അങ്ങനത്തെ പ്രസാദമൊക്കെയാ തന്നെ. അതുപോലെ അവിടെ തന്നെയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. നിറയെ പട്ടികളും നായ്ക്കളും ഉള്ള ഒരു സ്ഥലമായിരുന്നു അമ്പലത്തിന്റെ ചുറ്റും. അപ്പൊ അതെല്ലാം എനിക്കിങ്ങനെ ഓർമ്മയുണ്ട്. പക്ഷെ വെള്ളാട്ട് ഞാൻ കണ്ടിട്ടില്ല. അന്ന് അങ്ങനെ തൊഴുതു, അവിടുന്ന് പ്രസാദം കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങള് ഒരു ചെറിയൊരു ഗ്രൂപ്പായിട്ടാണ് പോയത്. ടീച്ചറുടെ കുറച്ച് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു, സീനിയർ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അന്ന് അതിൽ ഭാഗമാവാൻ പറ്റി എന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു രാശിയെ ഞാൻ പോയിട്ടുള്ളൂ. പക്ഷെ എനിക്ക് ഈ പറഞ്ഞ പോലെ കണ്ണൂരിലത്തെ കാര്യങ്ങളായാലും കാസർഗോഡ് ആ ഭാഗത്തൊക്കെ ഉള്ള ഓരോ ഇതുപോലത്തെ ആചാരങ്ങളും, പിന്നെ അയ്യോ ഭയങ്കര വിശ്വാസമാണ്, വലിയ ഇഷ്ടമാണ്. തെയ്യമൊക്കെ ഒന്ന് നേരിട്ട് കാണണം എന്ന് എനിക്ക് അതിയായിട്ടുള്ള ആഗ്രഹമുണ്ട്. ഇത് എന്നാ നടക്കുകയെന്ന് എനിക്കറിയില്ല. അതിനൊരു യോഗ എന്നാ പറയുന്നേ. അത് തെയ്യമൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ആഗ്രഹിച്ചുകൊണ്ട് കാര്യമില്ല. അതാ ഈശ്വര ചൈതന്യം നമ്മളെ വിളിച്ചാലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ എന്നാ പറയണേ. ഒരു പാട്ടും കൂടി കേട്ട് തിരിച്ചു വന്നിട്ട് ആതിരയുടെ പുസ്തകം വായനയും പുസ്തകം വായിച്ചതിന്റെ വിശേഷങ്ങളും അതെല്ലാം നമുക്ക് ആളുകൾക്കിടയിൽ സെഗ്മെന്റിൽ വഴി പരിചയപ്പെടുത്താം.

0: അങ്ങനെ നമ്മളുടെ രണ്ടുപേരുടെയും ഇഷ്ടത്തിനനുസരിച്ച് നമ്മള് ഒരു പാട്ടും കൂടി ഇപ്പൊ പ്ലേ ചെയ്തു. ശേഷം കാഴ്ചയിൽ എന്ന സിനിമയിലെ ജോൺസൺ മാസ്റ്ററുടെ മോഹം കൊണ്ടു ഞാൻ എന്ന പാട്ടൊക്കെ പ്ലേ ചെയ്തു. ഇതൊക്കെ എത്ര കേട്ടാലും അത് തന്നെ എനിക്ക് തോന്നുന്നു നമ്മൾക്ക്
1: രണ്ടുപേർക്കും
0: മതി വരാത്ത പാട്ട്. അതുപോലെ നമ്മുടെ ലിസ്ണേഴ്സിനും ആ ഫീലിംഗ് ആണെന്ന് തന്നെ ഞാൻ വിചാരിക്കുകയാണ്. നമ്മളുടെ പുതിയ സെഗ്മെന്റ് ആയിട്ടുള്ള താളുകൾക്കിടയിൽ അതിന്റെ വിശേഷങ്ങൾ ഒന്ന് പറയൂ. അത് കഴിഞ്ഞിട്ട് സെഗ്മെന്റ് ചെയ്യാം.
1: ആയിക്കോട്ടെ, ഞാൻ നല്ലോണം വായിക്കും എന്നിപ്പോ പറയുന്നില്ല. ഞാൻ പണ്ട് വായിച്ചിരുന്നു, സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് വായിച്ചിരുന്നു. പക്ഷെ ഇപ്പോ ഞാൻ ആക്ച്വലി ഈ കൊല്ലം ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ പോലെ എടുത്തിരിക്കുകയാണ്, മാക്സിമം മലയാള പുസ്തകങ്ങൾ. കാരണം ഇപ്പൊ വന്ന എഴുത്തുകാരുടെ പല പുസ്തകങ്ങളും ഞാൻ വായിക്കാറ് തന്നെ വായിക്കാൻ കിട്ടാറില്ല. പിന്നെ ഇവിടെ നമുക്ക് ആമസോണിൽ നിന്നൊക്കെ വരുത്തി ഒരു മാസം എടുക്കും ബുക്ക്സ് വരാൻ. പിന്നെ നാട്ടിൽ പോകുന്ന സമയത്തും ഒത്തിരി സാധനങ്ങൾ കൊണ്ടുവരുന്നതിന്റെ കൂട്ടത്തിൽ ചിലപ്പോൾ ബുക്ക്സ് നമ്മൾ വിട്ടുപോകാറാ പതിവ്. പക്ഷെ അത് ഇത്തവണ ഞാനൊരു റെസൊല്യൂഷൻ പോലെ തിരിച്ച് പഴയ വായിച്ച പുസ്തകങ്ങളാണെങ്കിലും പുതിയ പുസ്തകങ്ങളാണെങ്കിലും ഒന്ന് വായിക്കണം എന്നൊക്കെ ഉള്ളൊരു തയ്യാറെടുപ്പിലാണ്.

0: ഞാൻ ഞാനിത് ഈ പുസ്തകം ഞാൻ പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് വായിച്ച പുസ്തകമാണ്. ഒന്നുകൂടെ വായിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയതാണ്. എഴുത്തുകാരനും ലളിതാംബിക അന്തർജനത്തിന്റെ മകനുമായ ശ്രീ എൻ മോഹനൻ എഴുതിയ ഒരിക്കൽ എന്ന പുസ്തകത്തിനെ കുറിച്ചാണ് നമുക്കിന്ന് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഞാനൊരു എന്താ പറയുക, മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒട്ടേറെ നല്ല മനോഹരമായിട്ടുള്ള വരികളുള്ള ഒരു പുസ്തകമാണ്. കഥ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഒരു പ്രണയകഥയാണ്, നഷ്ടപ്രണയത്തിന്റെ കഥയാണ്. നമ്മളൊക്കെ പലരും കേട്ടിരിക്കുന്ന ഒരു കഥയാണ്. അതായത് രണ്ടുപേര് പ്രണയിക്കുന്നു, രണ്ടുപേരും ഓരോ വഴിക്ക് പോകുന്നു, അങ്ങനെ കഴിഞ്ഞു. പക്ഷെ അതിൻ്റെ ഒരു വാക്കുകൾ അല്ലെങ്കിൽ ഒരു ഒരു പുസ്തകം അതൊരു അതിമനോഹരമായ മതിമനോഹരമായിട്ടുള്ള രീതിയിലേക്ക് പോകുന്നത് അദ്ദേഹത്തിന്റെ ഒരു ഭാഷാശൈലി അല്ലെങ്കിൽ എഴുതാൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളുടെ ഒരു ആദ്രത എന്നൊക്കെ പറയാം. ജി ശങ്കരക്കുറുപ്പിന്റെ ഒരു കവിതാ ശകലം അത് ചൊല്ലിക്കൊണ്ടാണ് ഈ നായകനും നായികയും ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത്. അകലേക്കാൾ അകലെയാകുന്നു നീ, അരികിലേക്കാൾ അരികിലാണ് ആകാശം എന്നൊരു കവിതാ ശകലത്തിലൂടെ കൂടിയാണ് ഇവർ രണ്ടുപേരും കണ്ടുമുട്ടുന്നത്. എന്നിട്ട് അവര് പ്രണയിക്കുന്നു. ഈ കഥ നടക്കുന്നതും തിരുവനന്തപുരത്താണ്. അപ്പൊ അതില് ഞാൻ കണ്ടിട്ടുള്ള ഒട്ടേ സ്ഥലങ്ങളെ കുറിച്ചൊക്കെ ഇങ്ങനെ നല്ല മനോഹരമായിട്ട് വിവരിക്കുന്നുണ്ട്. ആലം ഒക്കെ മനോഹരമായിട്ട് വിവരിക്കുന്നുണ്ട്. എന്നിട്ട് അവസാനം ഒരു ഹോസ്പിറ്റൽ ബെഡിൽ വെച്ച് അവിചാരമായി കണ്ടുമുട്ടുന്നു. അങ്ങനെ അനവധി ഇതുപോലത്തെ പുസ്തകങ്ങള് എന്റെ ജനറേഷനെ കാട്ടിലും കുറച്ചൊരു മുന്നേ ഉള്ള ജനറേഷനെയും വളരെയധികം സ്വാധീനിച്ച ഒരു എഴുത്തുകാരനാണ് അദ്ദേഹം. എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ശുദ്ധമായ ഭാഷ, എന്നാല് വളരെ കടികെട്ടിയായിട്ടുള്ള വാക്കുകളൊന്നുമില്ല, പക്ഷെ ആ വരികൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ തങ്ങി നിൽക്കുന്ന ഒരു തരം ഭാഷാശൈലി. ചേച്ചി ഇടയ്ക്ക് ഒരു ഇന്റർവ്യൂ കണ്ടിരുന്നു നമ്മുടെ ലാലേട്ടൻ മണ്ണാർത്തുടി ജയകൃഷ്ണൻ, റിയൽ ലൈഫ് മണ്ണാർത്തുടി ജയകൃഷ്ണനുമായിട്ട് സംസാരിക്കുന്ന ഒരു ഇന്റർവ്യൂ
1: കണ്ടിട്ടുണ്ടായിരുന്നോ? അത് വയറിലാവണേന്റെ മുമ്പേ കണ്ടു, അതാ രസം. അതിന്റെ കാരണം ഇതാണ്, ജയകൃഷ്ണൻ എന്ന് പറയുന്ന ആ ജീവിച്ചിരിക്കുന്ന ആളുടെ ഭാഷാ ശൈലി ഉണ്ടല്ലോ, എനിക്ക് അത് അത്രയും എനിക്കിഷ്ടായി. അപ്പോ എനിക്ക് സത്യം പറഞ്ഞ അതിലെ ലാലേട്ടന്റെ സംസാരമൊന്നും അല്ല ഞാൻ ശ്രദ്ധിക്കണേ. ശരിയാണ്, അദ്ദേഹം സെലിബ്രിറ്റി അവിടെ ഉണ്ട്, അദ്ദേഹമാണ് അതിന് അത്രയും ഒരു ആംബിയൻസ് ലിഫ്റ്റ് ഒക്കെ കൊടുത്തത്. പക്ഷെ എന്റെ ശ്രദ്ധ മുഴുവനും പോയിരുന്നത് നമ്മുടെ ജയകൃഷ്ണൻ കഥാപാത്രത്തിലായിരുന്നു. ഞാനത് ഒന്നല്ല രണ്ടു മൂന്ന് പ്രാവശ്യം കേട്ടു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ടും ഇത് ദീപാ നായർ എന്ന് പറഞ്ഞ അവരിങ്ങനെ ഏന്തി എൻ്റെ അടുത്ത് പറഞ്ഞു, ശ്രീദേവി കേട്ടിട്ടില്ല അച്ഛാ, കേൾക്കണം കേട്ടോ, അത് ഭയങ്കരമായിട്ട് ഇഷ്ടാവും. അവരും ആക്ച്വലി ട്രിവാൻഡ്രത്ത് എന്നുള്ള ഒരു ലേഡിയാണ് ദീപ.
0: അതെയല്ലേ. അതിനുള്ളിലും ഈ നമ്മുടെ ജയകൃഷ്ണൻ ചേച്ചി പറഞ്ഞ പോലെ അദ്ദേഹം സംസാരിക്കുന്നതിന്റെ ഇടയില് ഈ പ്രണയത്തിനെ കുറിച്ചും, അതായത് അദ്ദേഹത്തിന്റെ വൈഫിനെ കുറിച്ചും ഇങ്ങനെ സംസാരിക്കുന്നതിന്റെ കൂട്ടത്തില് വൈഫിന് എഴുതിയ കഥകൾ അല്ലെങ്കിൽ എഴുതിയ വാക്കിന് ഉപയോഗിക്കുന്നത് മൊത്തം ഈ നമ്മളിപ്പോ ഇന്ന് സംസാരിച്ച ശ്രീ മോഹനൻ അദ്ദേഹത്തിന്റെ പുസ്തകത്തിലെ വരികൾ
1: ഓർക്കുന്നു.
0: അപ്പൊ ഇതും കൂടെ കണ്ടപ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്കൊരു പിന്നെ ഒരു ഇൻസ്പിറേഷൻ തോന്നിയത്. എഴുത്തുകാരനാണ് അദ്ദേഹം. വീണ്ടും വായിച്ചു ഞാൻ. ഇവിടെ ഒരു വായനശാല എന്നൊരു പേജ് ഉണ്ട്. അതായത് ഓസ്ട്രേലിയയിൽ നമുക്കിപ്പോ ഓസ്ട്രേലിയയിൽ താമസിക്കുന്ന ആൾക്കാർക്ക് മലയാളം പുസ്തകം വായിക്കണം എന്നുണ്ടെങ്കിൽ ഓൺലൈൻ ആയിട്ട് നമുക്ക് അവര് ഓർഡർ ചെയ്യാം, അവര് നമുക്ക് അയച്ചു തരും ഓസ്ട്രേലിയ എവിടെയാണെങ്കിലും. അപ്പൊ ഞാനീ പേജ് കണ്ടപ്പോ ആദ്യം ഞാനൊരു സെറ്റ് ഓഫ് ബുക്സ് ഒക്കെ ഓർഡർ ചെയ്തു. അങ്ങനെ ഇതൊരു ഇൻസ്റ്റാഗ്രാം പേജാണ്, ഞാനിങ്ങനെ അവിചാരിതമായിട്ട് കണ്ടൊരു പേജാണ്. അതായത് ഞാനീ ഒന്ന് രണ്ട് പുസ്തകങ്ങളെ കുറിച്ച് ഒന്ന് രണ്ട് പേജ് ഇങ്ങനെ പോസ്റ്റ് ചെയ്തപ്പോൾ അവരിങ്ങനെ ഒരു മെസ്സേജ് അയച്ചു, ഒരു പോസ്റ്റ് ഞങ്ങളുടെ ഒരു പേജിന് വേണ്ടി കൊടുക്കാൻ പാടൂ, പുസ്തകം വായിക്കുന്ന ആളല്ലേ. അപ്പൊ അങ്ങനെ സംസാരിച്ച് വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അവരിങ്ങനെ മലയാളം പുസ്തകങ്ങൾ, അതായത് ഇപ്പൊ നമ്മൾ നാട്ടിൽ നിന്നൊക്കെ ഒരു മാസത്തോളം വെയിറ്റ് ചെയ്തിരിക്കണ്ടേ പുസ്തകങ്ങൾ. ഇപ്പൊ ആമസോൺ വഴിയൊക്കെ ആണെങ്കിലും അതിനെക്കാട്ടിലും വളരെ ചീപ്പായിട്ട് നമുക്ക് പുസ്തകങ്ങൾ കിട്ടും. പുതിയ പുതിയ എഴുത്തുകാരുടെ പുസ്തകങ്ങളും അവൈലബിൾ ആണ് ആക്ച്വലി ആ പേജില്. വളരെ ഹാൻഡിയാണ് പുസ്തകം വായിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്.
1: ആഹാ, കൊള്ളാലോ. പേജിന്റെ പേരൊന്നും കൂടി പറയൂ.
0: വായനശാല.
1: ഓക്കെ, അതൊരു പുതിയ അറിവാണ്.
0: മെൽബൺ ബേസ്ഡ് ആണെന്നത്തിൽ എവിടെയാണ്, പക്ഷെ ആർക്കെങ്കിലും ഇത് കേട്ടിരിക്കുന്ന ആർക്കെങ്കിലും ഉപയോഗപ്പെടുമെങ്കിൽ നല്ലതല്ലേ?
1: അതെ, തീർച്ചയായിട്ടും വളരെ നല്ല
0: ഇൻസ്റ്റാഗ്രാം പേജ് ആണ്.
1: ഓക്കെ. എന്തായാലും ഈ ആഴ്ചത്തെ താളുകൾക്കിടയിൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഒന്നെന്താന്ന് വെച്ചാല് ആ പുസ്തകത്തിന്റെ പശ്ചാത്തലം എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടു. ഇനി വായിച്ചാലേ അതിന്റെ ഫുൾ ഫീലിംഗ് ഒക്കെ എനിക്കും മനസ്സിലാവുള്ളൂ. എന്തെങ്കിലും പാതിരിയുടെ പുസ്തകമുള്ള സ്ഥിതിക്ക് എപ്പോഴെങ്കിലും നമ്മൾ കാണുകയാണെങ്കിൽ ഞാനൊരു പക്ഷെ എടുത്ത് വായിക്കാം.
0: ഒരു പ്രണയ കഥ ലൈനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും.
1: എനിക്ക് ഇപ്പൊ ഭാഷ വളരെ ലളിതമാണ്, അതുപോലെ തന്നെ കടുകട്ടി വാക്കുകളൊന്നുമില്ല, ആ കഥയെ വളരെ മനസ്സിനോട് ചേർത്ത് പിടിച്ച രീതിയിലാണ് എഴുതിയിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞപ്പോ വായിക്കാൻ ഒരു മോഹത്രേ ഉള്ളൂ.
0: എന്തായാലും ചേച്ചിനടുത്ത് കാണുമ്പോ പുസ്തകം തരുന്നതാണ്.
1: തീർച്ചയായിട്ടും നമ്മളുടെ ശ്രോതാക്കളിൽ ആരെങ്കിലും ഇത് വായിക്കാത്തവരോ അതോ ഇതുപോലെ ആതിര പറഞ്ഞ പോലെ പണ്ട് വായിച്ചിട്ട് മാറ്റി വെച്ച് മറന്നുപോയി ആ എന്നാ വീണ്ടും ഒന്ന് വായിക്കാലോ എന്ന് തോന്നുന്നവർക്കൊക്കെ ഇതൊരു വലിയ ഇൻസ്പിറേഷൻ ആവട്ടെ ഇന്നത്തെ നമ്മുടെ ഈ ഒരു സെഗ്മെന്റ്.

0: ഞാൻ ആക്ച്വലി ഒരു പുസ്തകം വായിച്ചു തുടങ്ങി. നമ്മൾ ലാസ്റ്റ് ഫോണിൽ സംസാരിച്ചതിന് ശേഷം ഞാനൊരു മലയാള പുസ്തകം വായിച്ചു തുടങ്ങി. പക്ഷേ അത് എന്റെ തന്നെ ഒരു സുഹൃത്ത്, മെൽബൺ ബേസ്ഡ്, ആ കുട്ടി കാസർഗോഡ് നിന്നുള്ള കുട്ടിയാണ്.
1: കാടകമാണോ?
0: കാടകം ഞാൻ വായിക്കുന്നുണ്ട്. ഞാൻ കൊറേ എപ്പിസോഡ്സ് ആയി, അതിന്റെ കൊറേ ലെസൺസ് വായിച്ചു കഴിഞ്ഞു. ഇനി മുഴുവനായിട്ട് എന്താ വെച്ചാൽ, ചിലത് ലളിത അതിൽ ഉപയോഗിച്ചിട്ടുള്ള മൂപ്പരുടെ അമ്മൂമ്മയുടെ ഭാഷയുണ്ടല്ലോ, അല്ലെങ്കിൽ അതിൽ തന്നെ നാട്ടുകാർ പറയും, അതെനിക്ക് വായിച്ചെടുക്കാൻ എനിക്ക് ലേശം ബുദ്ധിമുട്ടുണ്ട്. കാരണം ശരിക്കും ആ കാസർഗോഡ് ഭാഷയാണ് അതിൽ ഉപയോഗിച്ചിട്ടുള്ളത്.
1: അതെ അതെ, അത് ഞാൻ ആക്ച്വലി പുസ്തക പ്രകാശനം ഒരു സമതയുടെ ഒരു പരിപാടിയിലാണ് പുസ്തകം പ്രകാശിപ്പിച്ചത്. അപ്പോൾ ലളിത ചേച്ചിയുടെ ഒരു ഇൻട്രൊഡക്ഷനും പുസ്തക പരിചയം ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ പുസ്തകം ഫുള്ള് വായിക്കാൻ എനിക്കൊരു ഭാഗ്യം കിട്ടിയിട്ടില്ല ഇതുവരെ. അത് വായിക്കാൻ അതിൻ്റെ ലിസ്റ്റിലുണ്ട്. അപ്പൊ പറഞ്ഞിരുന്നു ഇങ്ങനെ ഓർമ്മകളാണെന്ന്.
0: എനിക്ക് ആ ഓർമ്മകള് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്താ, ഒരു പക്ഷെ ഞാനും ലളിതയൊക്കെ ജനിച്ച ടൈമിൻ ആ ഒരു കാലഘട്ടത്തിന്റെ ആയിരിക്കാം. ലളിതയ്ക്ക് അത് കാസർഗോഡിലുള്ള കഥയാണെങ്കിൽ എനിക്കത് ഗുരുവായൂരുള്ള കഥയാണ്.
1: ലളിത ചേച്ചിയുടെ ഒരു ഇൻട്രൊഡക്ഷനും പുസ്തക പരിചയം ഉണ്ടായിരുന്നു. അപ്പം അതിന്റെ പുസ്തകം ഫുള്ള് വായിക്കാൻ എനിക്കൊരു ഭാഗ്യം കിട്ടിയിട്ടില്ല ഇതുവരെ. അത് വായിക്കാൻ അതിന്റെ ലിസ്റ്റിലുണ്ട്. അപ്പൊ പറഞ്ഞിരുന്നു ഇങ്ങനെ ഓർമ്മകളാണെന്ന്.
0: എനിക്ക് ആ ഓർമ്മകള് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്താ, ഒരു പക്ഷെ ഞാനും ലളിതയൊക്കെ ജനിച്ച ടൈമിൻ ആ ഒരു കാലഘട്ടത്തിന്റെ ആയിരിക്കാം.

0: അമ്മൂമ്മയുടെ ഒരു ദിനചര്യയെ കുറിച്ച് പറയുന്നുണ്ട്. അതൊക്കെ തന്നെയായിരിക്കും എനിക്കും എന്റെ അമ്മൂമ്മയുടെ കാര്യങ്ങൾ. അപ്പൊ ഞാൻ വിചാരിക്കുന്നുണ്ട്, ഗുരുവായൂർ എവിടെ കിടക്കണോ, കാസർഗോഡ് എവിടെ കിടക്കണോ. പക്ഷെ ആ ഒരു കാലഘട്ടത്തിൽ ഒരു പക്ഷെ കേരളത്തിൽ ഉടനീളത്തിലെ ഒരു മിഡിൽ ക്ലാസ് നായർ തറവാടുകളില് ഇതൊക്കെ തന്നെ ആയിരുന്നിരിക്കാം നടന്നിട്ടുണ്ടാവുക. വലിയ തൊടിയും അവിടുത്തെ കാര്യങ്ങളും വിശ്വാസങ്ങളും അടുത്ത അമ്പലത്തിലെ പൂരങ്ങളും അതൊക്കെ. ആൻഡ് അത് കഴിഞ്ഞ് പിന്നെ ഓസ്ട്രേലിയയിലേക്ക് വന്നു, അപ്പോൾ ഉണ്ടായിട്ടുള്ള കുറേ ഓർമ്മകള്. അപ്പൊ എനിക്കത് ശരിക്കും അങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. രണ്ട് ഭാഷയിലാണ് അത് പറയുന്നത് എന്നുള്ളതേ ഉള്ളൂ വ്യത്യാസം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ലളിതനായിട്ട് ഒന്ന് സംസാരിക്കണം. എനിക്ക് എന്താ പറയാ, താളുകൾക്കിടയിൽ അത് അതിനെ കുറിച്ച് സംസാരിക്കാനുള്ള ധൈര്യം എപ്പോഴാ വരാ എനിക്ക് അറിയില്ല. അങ്ങനെ വരികയാണെങ്കിൽ അത് ചെയ്യണം എന്നും മോഹൻ.
1: ഈ താളുകൾക്കിടയിൽ സെഗ്മെന്റ് അത് ശരിക്കും ഒരു ഇൻസ്പിറേഷൻ ആണ്. ഞാൻ ബ്രോഡ്കാസ്റ്റിംഗിലേക്ക് വന്ന സമയത്ത് തന്നെ ആക്ച്വലി സെഗ്മെന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു.
0: ഓ വെരി ഗുഡ്, നല്ല കാര്യം.
1: ഇനിഷ്യേറ്റീവ്, അതെ, രശ്മി ചേച്ചിയുടെ ഇനിഷ്യേറ്റീവ് ശരിക്കും
0: അതെ
1: അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാ.
0: സത്യം. ആദ്യമൊക്കെ ഫസ്റ്റ് സെഗ്മെന്റ് ചെയ്തിട്ട് എന്താ ഇപ്പോഴത്തെ ഒരു ഫീലിംഗ്? ആദ്യത്തെ ടെൻഷൻ ഒക്കെ പോയോ?
1: അതെ അതെ, ആദ്യത്തെ ഒരു ടെൻഷൻ ഒക്കെ ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. ഹോപ്പ്ഫുള്ളി ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോ ഇച്ചിരിയും കൂടെ ബെറ്റർ ആയിട്ട് ബ്രോഡ്കാസ്റ്റിംഗ് ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കാം.
0: ഒക്കെ നന്നായിട്ട് വരും. ഇപ്പൊ രശ്മി ചേച്ചി, ഉണ്ണി, അങ്ങനെ ജ്യോതി ചേച്ചി, ഹണി, കൊറേ പേരുണ്ട്. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടും അതിനനുസരിച്ച് നമ്മളെ മോൾഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന ആൾക്കാർ. എന്നെ ഒരു പക്ഷെ ഏറ്റവും കൂടുതൽ പുഷ് ചെയ്ത് ഇതിലേക്ക് എൻ്റെ പേടിയൊക്കെ മാറ്റിക്കൊണ്ടുവന്നതും ഇവരൊക്കെ തന്നെയാണ്. അപ്പൊ ആ ഒരു സപ്പോർട്ട് എന്തായാലും ആദ്യം കിട്ടാതിരിക്കില്ല. അപ്പൊ അവരുടെയൊക്കെ കൂടെ ഒരു ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ ഒരു അവസരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുക. കാരണം ഒരു അരങ്ങേറ്റം ചെയ്തു, പൂർണ്ണമായിട്ട് ചെയ്തു, അത് കഴിയുമ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ് മാറണം എന്ന് പറയണ പോലെ അവരുടെയൊക്കെ കൂടെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ കുറേ നമുക്ക് തന്നെ താനെ നമ്മളറിയാതെ വലിയൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു അവസരം വരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു.
1: താങ്ക് യു ചേച്ചി.
0: നമ്മളുടെ ഈ ഒരു സെഗ്മെന്റ് എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആതിരയുടെ താളുകൾക്കിടയിൽ വിശേഷങ്ങള്, ആതിരയുടെ അല്ലാത്ത വിശേഷങ്ങള് എല്ലാം കേട്ടവർക്ക് ഫീഡ്ബാക്കും ആ കുട്ടിക്ക് കൂടുതൽ സപ്പോർട്ടും ഒക്കെ തരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ എഴുതി അറിയിക്കണം. 92.3 മലയാളം fmmelbourne@gmail.com. ഞങ്ങൾക്ക് 92.3 മലയാളം FM എന്ന പേജ് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഉണ്ട്. അവിടെ ഫോളോ ചെയ്യുക. ഈ സെഗ്മെന്റ്സ് ഒന്നും ഇനിയും കേൾക്കണം എന്നുള്ളവർക്ക് അവിടെ അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക.
1: എല്ലാവരുടെയും നിർദ്ദേശങ്ങളും ഫീഡ്ബാക്കും അറിയിക്കണം. എന്റെ ആദ്യത്തെ ബ്രോഡ്കാസ്റ്റ് ആണ്. എന്തെങ്കിലും അറിയാതെ നാക്കുപിഴവോ തെറ്റുകുറ്റങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം.
0: സോ ശ്രീദേവി സൈനിങ് ഓഫ്.
1: ആൻഡ് ദിസ് ഇസ് ആതിര സൈനിങ് ഓഫ്. ഇനി അടുത്ത ബ്രോഡ്കാസ്റ്റിൽ നമുക്ക് കാണാം.